0: വിശാരദ ദീപിക പ്രിയദർശിനി പിരിസ് ഗാനികീത കച്ച രത്ന ശ്രീ വിജയ് സിംഹാൻഗി വച്ചന് അച്ചരോഹണ വീര സിംഹാൻഗി സംഗീതയ തന്നീറ്റക്കാലിനു മേ വിധി ഗീതയാക്കണേ നൂൽപ്പട്ടി നുബ തനുവേ ഗെതിരട്ട് അത്വല കിയണ മേ കഥാവ് ഇങ്ങനെ അയാത് സന്നാലിയാക്ക് അപ്പിട്ട് ടി എം ജയരത്ന ലതാവാൽ പോലെ ഈ യുഗ ഗായനയാത്തുലെ അഹോനേത് മിന്ന മെഹിമ കഥാവാക്ക് കോല കൊമല വരുണേ സിത്ത ബന്ധുനാലുനേ കിയർ മേ ഗീതേതി അഹനവ കോല കൊമല നങ്ങിയ നുബ അത്തട്ട ഗത്ത് മഹാബര കന്ത് അത് ഹന്നട പുലുവന്ത്
1: ദുമിനാംഗി കൊയ് വകെ കിനെക് ദമോണിക നിൽ മഹനിൽ ബറായി കിയ ഗെലേ നൊബെന്ത് എൽ സുലങ്കത് റലുയി കിയ സിഹില നൊവിന്ത് ഏതരം കോമല ജീവിത മാനിൽ മലക് പവ ബറായി കിയല അയ ഗെലേ ബെദലനെ ഏതരം സിയുമെലി ജീവിതയ കഥകലേ അയ അയട്ട് സിദ്ധ വെലാ തിയനോ മേ ജീവിതേ കിയന ജീവിതേ അരഗന അനവ കിയന്നക സുലു പട്ടു ദയക് നമേക മഹാബര കന്ത ഏ ബര ജീവിതേ അരഗന യാന മഹാബര അഗേ ഉര പത്തട ഗന്ന ഏക അദഹ ഗന്ന ബരി അക്ക കനെ തമൈ മേ ഗീയ കിയന്നെ മിൽ മഹനെൽ ബരൈ കിയ ഗെലേ നൊബെന്ത കിയന യെദുമ മോണിക അപിട അഹന്ന ഹംബ വെനി ഗുരുലു ഗോമി രചന കരപു അമാവതുര ഗന്തേ ഗഹപതി ദമനേദി മേ ധ്യാരണ്യ മാതങ്കാരണ്യ ഗന കിയന കൊട്ടസിത തമൈ ദിട്ടമംഗലികാവഗി കഥാവ അഹന്ന ഹംബ വെനി മെന്ന മെഹിമ കിയനവ അതീതേഹി ബരനസ് നുവര 40 കെല ദന ഏതി സിടക്കു ഗേ ദിട്ട മംഗലിക നം എകമ ദുവക് വവ യഹപത പഹപത രൂപത
0: മാനിൽ മലകുതു ഇതാ ബരൈ നൊപലന്തന സിയുമലി ദരിയ
1: അല്ല ലസ്സന്ന കിലാ തീരണ യഹപത്ത് പെഹപത്ത് രൂപത്ത് യഹപത്ത് പെഹപത്ത് കേട്ട വചന നാസ്തികല്ല നേ ഇത്ര മേ മാനിൽ മലക്കുതു ഇതാ ബരൈ നൊപലന്തന സിയുമലി ദരിയ കിന് യദുമമായി മേ സംഭാവ്യ സാഹിത്യ ആഭാസി രത്നശ്രീ വിജയ് സിംഹൻ മെത്തനരി ഒതാകിന് തീയണി മുഖദ്ദേ ഗത്ത് മഹാ ബര കന്ത് ദുമുളു ബെന്തി ഈര ഹന്ത ദക്ക അക്കുരു ബരിവരാണ് തരുക്കട്ട മേ അമ്മായി താത്തായി ദുമുളു ബെന്തി ലക്കിസിദ്യാക്കര കിയാകാണ് ബേദ അക്കുരു ബരിവ അക്കുരുട്ട അണ്ണ വിധിയ യണ്ണ ബെലുവെ റാണ് തരുക്കട്ട ഇന്നോ ഏ വകേപ മുളു തേഗി എവളുണു ദും നൊക നൊണകിന് ഗീന്ദര ബത്തക് ലിപേ തിയന്നേ കാമു ഉയാകാണ് ബേ നീ ഉണുമ്പട്ട വട കുമന കവിയത് സുന്ദര കേല അയ അണ്ണേക്ക ഹിന്ദ നങ്കിലമാലിലവ പാസല്യവൻ അമ്മായി താത്ത ലെഡ എന്നിട്ട് വെടിലയ്യായവ സൂപ്പത്കറാണ്.